0: ഉണ്ടെങ്കിൽ ബെസ്ഫീന്റെ ഇടക്കാലം ഉണ്ട്. സംഗമലം ചിരിക്കരു സംഗമത്തെ
1: താവണിക്കണവുകൾ ത്രിപാഠം. ആ പാടലോടിക്കുന്നത് കേട്ടു മക്കളെ, വേണ്ടും ശ്രദ്ധിക്കലാം. നന്ദി, വണക്കം. പാടലോട് SP ബാലസുബ്രഹ്മണ്യം, S ജാനകി, പാടൽ കാണി സൈ ഇസൈ ഞാൻ ഇളയരാജ.